ജീവനെ എല്ലാം അലയല ജമിക്കു ജീവനെ നന്ദ ജീവനെ എല്ലാം അവമാനം കളയാറില്ല.